ഞാൻ ഞാൻ രവീന്ദ്ര കിട്ടുന്നു ഞാൻ ഗാന എറുപിന മീന തന്തഞ്ഞെങ്ക ഗാന യാത്ത തന്തഞ്ഞെങ്ക ദുബ്രുക്ക് ഇനങ്ക തവള തവള ദുബ്രുക്ക് ഇനങ്ക ഗാന മണി നബുഡ്നി Greetings. This place is the land of my ancestors. It is the territory of the Kaurna nation. We welcome you to our country. This is a celebration of our cultural diversity and unity.